0: ആൾക്കാരമായില്ലു.
1: 94.2 The Mauli FM Samudaya Ko Awaaz.
2: Amma, papa ko telephone kiya ang bilsa.